മുഹമ്മദ് സിറോൺടോ. ഇറ്റ് ഈസ് സെറ്റിൽഡ് നൗ, നോ മോർ ക്രച്ചസ് നൗ. You have to go for another operation. Allah Ta'ala give complete shifa.